ഏകായിരിലേ ആയക്കട്ടുണ്ട വായക്കിലോ വിട്ടണൈപ്പം കൂടു ഉമ്മച്ചു അകവ ഉമ്പിച്ചോങ്കരെ നെമ്മര യോമോയു ഏറ്റവും മാസു കുട്ടാവു പിച്ചിസാവിയെ വായു ക്രിസ്തു മുഖമാഫേ അമ്പസാവെ മുട്ടൂടെ കിട്ടിക്കേമു chekombwa olwaleero namumufuuse parish katonda yibale era bwendabye wano ng'abakulu batwala esakalamentu ibeeremu ekereziya eno essaawa 24 teri kirabo kisinga ekyo kyegomba tebufunye nolwekyo tubakulisa nnyo naye ate nenjagala n'okuli okwebaza n'okusiima abakulu abo bonna abaayogeddwako abalina ettaffaali batadde ku kifo kino batugambye Father Agustino Mpachi, batugambye Father Joseph Kakoza, batugambye Omulangira Ndaula, batugambye Father Dennis Monsignori, n'abantu abalala mwenna bannanga abalina ettaffaali lye mutadde ku kifo kino. Twebaza nnyo Katonda abasobozesezza. Kyegombwa kaakati mu kifo ekyokuna. Kye tugenda nga tuggulawo nga twagala obutume bw'evanjiri bweyongere mu ssaza lyaffe twatandikira Nakitoma ne tuzzaako Obulenzi ne tuzzaako Katuugo ate olwaleero ne tuzzaako Kyegombwa. Abantu abamu enteesa yaabwe boyegamba tusooke kuzimba kereziya ebirala biryoke biddeko naffe ne tubagamba musooke kuzimba nnyumba y'abakulu ebirala biryoke biddeko ab'ekyegomba bwe twabagamba ebigambo bino baasoberwamu naga nti kakati kereziya yaffe ekome mu kkubo ne tubazzaayo ku byali ku mbaga ekaana bali bikira Maria yabagamba mukole kyonna kyonna kyabalagira mujja kulaba ebinaavaamu era ndoza mubirabiye kaakati ebirala byonna byonna bye mbadde mwegomba kasita Yesu amaze okujja wano olubaala olwo yentikko the sky is the limit kunkulaakulana yonna yonna gye mwegomba ebeere mu kifo kino kaakati mujja kutuulanga ne bwana mukulu wammwe kati twagala ddwaliro nga muzimba twagala covid nga muzimba twagala siniya nga muzimba twagala tekinico nga muzimba naye ng'ekikulu ennyo ekisookerwako mumaze okukifuna kibali mu ttaano misa zijja kusomebwanga wano buli lunaku esaakalamentu mu kereziya ligenda kubeeramu essaawa 24 buli lunaku abalwadde bajja kusiigibwa abaana bajja kweyongera okusomesebwa eddiini amasaakalamentu gongere okugabibwa kakati mu abawala mwenna abagenyi b'ekyegombwa nga mwawala okutuuka kyegomba waatuuse nsaba muyite mu kkubo lye limu musiroke amaanyi mugateeke ku nnyumba y'abakulu gali kwoleka Bagwa Semuto Luwero Christ the King n'abalala awulidde ategeeza atawulidde.